0: കുട്ടുംലാൻഗേ
1: കുട്ടുംലാൻഗേ കുട്ടുംലാൻഗേ കുട്ടുംലാൻഗേ കുട്ടുംലാൻഗേ
0: കുട്ടുംലാൻഗേ മകിർ മേട്ടാ സൂക്കവോളേ കുട്ടുംലാൻഗേ മകിർ മേട്ടാ സൂക്കവോളേ
1: കുട്ടുംലാൻഗേ മകിർ മേട്ടാ സൂക്കവോളേ കുട്ടുംലാൻഗേ മകിർ മേട്ടാ സൂക്കവോളേ
0: അമ്മി വച്ചു യാഗോ ലഗ്ന